ഇസൈ എസ് സി താഞ്ചക്കിപ്പകലുവിനാ ഗുഡ് മോർണിംഗ് മണിപ്പൂർക്ക് തൗരം ലാൻതുക്ചബ മതാങ്ങസിഡലു സഞ്ചരി തൗരം അസിഡ സരുക് യാഭിക്കബ മതി തൗരം താബിരുപിസിംബു തകത്ബ ഫുങ്ദുക്ചരി തുങ്ങാൻ തുങ്ങാൻബ തൗരം കയ സണ്ടോക്തുന തഹഞ്ചരിബ അസി ആകാശവാണി ഫൽകി എഫ് എം സങ്ങായ് ചനൽദിഗിനി ഹൗസിക് സണ്ടോക്ചരി സൈസക്ബ മഗി ഇസൈ തൗരം അസിഡ തംജരി ഏകയങ്കോയ് സൈസക്ബ അസിഗി തുങ്ങാൻ തുങ്ങാൻബ ഇസൈ സിംഗ് ഖുദോൾഗി അഹാൻബദ താബിരസി ഹൂ സംഗോം ഫിൽം അസിദഗി ഒസിത് ബാബു നിങ്ങൗസംന സൈരിംഗ്ബ ഏകയങ്കോയ് മസാമക്ന സൈരാംഗ്ബൈസൈ